നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് മലയാളം പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനമാസം 25-ാം തീയതി, വ്യാഴാഴ്ച. കഥാനേരം, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടികൾ. ശ്രീവിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പോകുന്ന ബോട്ടുകളുടെ യാത്രാവിവരം. MV രംഗത്ത് നാളെ രാവിലെ 6 മണിക്ക് സുരാജ് ദ്വീപ് ലോങ് ഐലാൻഡ് വഴി രംഗത്തേക്ക് യാത്ര തിരിക്കും. ഈ ബോട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്തു നിന്നും ഇതേ വഴികളിലൂടെ ശ്രീവിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. MV കമോട്ട നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ട് ഷഹീദ് ദ്വീപിൽ നിന്നും രാവിലെ 8:30 ശ്രീവിജയപുരത്തേക്കും യാത്ര തിരിക്കും. MV ജോളി ബോയ് നാളെ രാവിലെ 6:15 സുരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കുന്ന ഈ ബോട്ട് സുരാജ് ദ്വീപിൽ നിന്നും രാവിലെ 8:45 ശ്രീവിജയപുരത്തേക്കും മടക്കയാത്ര തുടരും. MV നോർത്ത് പാസേജ് നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് സുരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2:30 സുരാജ് ദ്വീപിൽ നിന്നും ശ്രീവിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. MV ബാരടാങ് നാളെ രാവിലെ 11:30 സുരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് അവിടെ നിന്നും വൈകിട്ട് 3:30 ശ്രീവിജയപുരത്തേക്കും യാത്ര തുടരും. MV കമോട്ട നാളെ ഉച്ചയ്ക്ക് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്നും വൈകിട്ട് 4:30 ശ്രീവിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. MV സ്ട്രൈറ്റ് ഐലൻഡ് നാളെ വൈകിട്ട് 5 മണിക്ക് സുരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്ന ഈ ബോട്ട് 11-ാം തീയതി രാവിലെ 5:30 സുരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീവിജയപുരത്തേക്കും യാത്ര തിരിക്കുന്നതാണ്. യാത്രാ ബോട്ടുകളുടെ യാത്രാവിവരം സംബന്ധിച്ച അറിയിപ്പ് സമാപിച്ചു. ആ

0: ഇനി ഒരു പ്രത്യേക അറിയിപ്പ്. നിർമ്മാതാക്കൾ, ഉള്ളടക്കം നിർമ്മിക്കുന്നവർ, നിർമ്മാണ കമ്പനികൾ, പകർപ്പവകാശ ഉടമകൾ, വിവരശേഖരണ വ്യക്തികൾ എന്നിവരുടെ ശ്രദ്ധയ്ക്ക്, ഉയർന്ന നിലവാരമുള്ള റേഡിയോ പരിപാടികൾ ലഭ്യമാക്കുന്നതിനായി ആകാശവാണി ശ്രീ വിജയപുരം സ്റ്റേഷൻ പ്രോഗ്രാം നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി പ്രസാർഭാരതി ഔദ്യോഗികമായി NIPP വിജ്ഞാപനം വഴി അപേക്ഷകൾ ക്ഷണിക്കുന്നു. പ്രസ്തുത പ്രോഗ്രാം നിർദ്ദേശങ്ങൾ മൂന്ന് രീതികളിലാണ് ക്ഷണിച്ചിരിക്കുന്നത്. റവന്യൂ ഷെയറിംഗ് മോഡ് അഥവാ വരുമാനം പങ്കിടുന്ന രീതി, സ്പോൺസേഡ് പ്രോഗ്രാം അഥവാ പ്രയോജകരെ കണ്ടെത്തി അവതരിപ്പിക്കുന്ന രീതി, ഗ്രാറ്റിസ് മോഡ് അഥവാ സൗജന്യമായി നൽകുന്ന രീതി. ഈ വിജ്ഞാപന പ്രകാരം സമർപ്പിക്കാവുന്ന പ്രോഗ്രാം വിഭാഗങ്ങൾ ഇവയാണ്: റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെൻ്ററീസ് അഥവാ റേഡിയോ ഫീച്ചറുകൾ, കഥ പറച്ചിൽ, ഓഡിയോ പരമ്പരകൾ, പുതുമയാർന്നതും വേറിട്ടതുമായ ശ്രവ്യരൂപങ്ങൾ, പോഡ്കാസ്റ്റുകൾ, ക്വിസ് മത്സരങ്ങൾ, സംഗീത പ്രാധാന്യമുള്ള പരിപാടികൾ. താൽപ്പര്യമുള്ള അപേക്ഷകർ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് മുൻപ് പ്രസാർഭാരതി കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 അതിൻ്റെ ഏറ്റവും പുതിയ ഭേദഗതികളും ശ്രദ്ധാപൂർവം വായിക്കണം. ഈ നയത്തിൽ അപേക്ഷായോഗ്യത, പരിപാടി മാർഗനിർദ്ദേശങ്ങൾ, കരാർ വ്യവസ്ഥകൾ, എയർ സംപ്രേഷണ ചട്ടങ്ങൾ, വരുമാനം പങ്കിടൽ, വാണിജ്യ പരസ്യ ചട്ടങ്ങൾ എന്നിവയുടെ വിശദാംശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യോഗ്യരായ അപേക്ഷകർ നിർദ്ദിഷ്ട മാതൃകയിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും അനുബന്ധ രേഖകളും സഹിതം അവരുടെ നിർദ്ദേശങ്ങൾ HO@prasarbharathi.government.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. വിശദമായ മാർഗനിർദ്ദേശങ്ങൾക്കും അപേക്ഷാ നടപടിക്രമങ്ങൾക്കും പ്രസാർഭാരതിയുടെയും ആകാശവാണിയുടെയും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 31/7/2026. ഇന്ത്യയുടെ പൊതുസേവന പ്രക്ഷേപണ ശൃംഖലയിലേക്ക് നിങ്ങളുടെ സൃഷ്ടിപരമായ ഉള്ളടക്കം എത്തിക്കാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഈ അറിയിപ്പ് പൊതു താൽപര്യാർത്ഥം ആകാശവാണി പുറത്തിറക്കുന്നതാണ്.
1: Most TVs keep you tied to the city, but you deserve the freedom to explore. Introducing the Maruti Suzuki e-Vitara. With its massive 61 kilowatt-hour battery and a range of 543 kilometer, the horizon is finally yours. Own it for rupees 10.99 lakh with a battery EMI of just rupees 3.99 per kilometer, backed by India's largest charging network. India goes electric.
0: കഥാനേരത്തിലേക്ക് സ്വാഗതം. കഥാനേരം.
2: കെ സരസ്വതി അമ്മ എഴുതിയ കഥ 20 വർഷത്തിനു ശേഷം. അവതരണം ശ്രീകുമാർ മുഖത്തല.
3: തന്റെ മുമ്പിലൊരു പഴയ പനമ്പായിൽ കണ്ണടച്ചു കിടന്ന ആ സ്ത്രീയെ വിക്രമൻ ഇമവെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു. വില പിടിച്ച വേഷഭൂഷാദികളോടുകൂടിയ അവൾ തന്റെ കൂരയിലിങ്ങനെ ഒരു പായയിൽ കിടക്കാനിട വന്നതിൽ അയാൾ അത്ഭുതപ്പെട്ടു. പണ്ടൊരു കാലത്തെ തന്റെ സ്വപ്നങ്ങളുടെ നീണ്ട സ്മരണയുടെ ഫലമാവാം ഈ സ്ഥിതിയെന്നും അയാൾ വിചാരിച്ചു. അവളുടെ മുഖം നേരെ കാണാതെ അവളെ തൊട്ട മാത്രയിൽ തന്നെ അയാൾ അറിഞ്ഞിരുന്നു അതാരാണെന്ന്. തൻ്റെ ജീവിതത്തിൽ അത്ര വലിയ പങ്ക് അവളെടുത്തു, അഥവാ താൻ കൊടുത്തു. അവൾക്കതിൽ നഷ്ടമൊന്നുമുണ്ടായില്ല, തനിക്കാണെങ്കിൽ സർവവും നഷ്ടപ്പെട്ടു. അവൾ ഇന്നും അന്നത്തെപ്പോലെ ആരോഗ്യവതിയും സുന്ദരിയുമാണ്. അലങ്കാരത്തിനും ഒരു കുറവുമില്ല. അവളുടെ താടിയിൽ ഒരു ചെറിയ തഴമ്പുള്ളതിൽ അയാൾ സൂക്ഷിച്ചു നോക്കി. താൻ കാരണമാണ് അവൾക്ക് ആ മുറിവ് പറ്റിയത്. വീടിൻ്റെ പിമ്പുറത്തുള്ള മാവിൻ തോപ്പിലെ തെങ്ങിൻകുറ്റിയിൽ ചവിട്ടിക്കയറി മതിലിന്മേൽ പറ്റിപ്പിടിച്ചു കിടന്ന് മകൾ പുറത്ത് റോഡിൽ മതിലിൽ താങ്ങി സൈക്കിളിലിരിക്കുന്ന കാമുകനെ കാണാറുണ്ടെന്ന് അവളുടെ അച്ഛൻ അറിവ് കിട്ടി. അടുത്ത ദിവസം അവൾ ശിക്ഷിക്കപ്പെട്ടു. പുറത്തുപോയ ഉടൻ വേറൊരു വഴി മടങ്ങിച്ചെന്ന് അദ്ദേഹം മകളുടെ അടുത്ത് പാഞ്ഞെത്തി. സല്ലാപത്തിൽ ലയിച്ചു നിന്ന അവളെ തൂങ്ങിക്കിടന്ന കാലിൽ പിടിച്ചു വലിച്ച് നിലത്തിട്ടു. അർത്ഥാക്ഷരത്തോടെ അവൾ മറിഞ്ഞപ്പോൾ ആപത്തു

ണത്തെറിഞ്ഞ വിക്രമൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടെങ്കിലും മതിലിലിടിച്ച് അവളുടെ താടി മുറിഞ്ഞ കാര്യം വിജയരാഘവൻ പിറ്റേന്ന് പറഞ്ഞപ്പോൾ വളരെ നേരം ഇരുന്ന് ദുഃഖിച്ചു. അന്ന് പലരും അയാളെ ഉപദേശിച്ചതാണ്. നാട്ടിൻപുറത്തൊരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് പലരുടെയും ആശാകേന്ദ്രമായി പട്ടണത്തിൽ പഠിക്കാൻ ചെന്ന താൻ അവളെ പ്രേമിക്കുന്നതൊരബദ്ധമാണെന്ന്, അബദ്ധം മാത്രമല്ല ആപൽക്കരവും കൂടെയാണെന്ന് അനുഭവിച്ചറിഞ്ഞു. ഓരെങ്കിൽ അതൊരു വളരെ വിശേഷപ്പെട്ട തരം പ്രേമമായിരുന്നു. മൂന്ന് പേരുൾപ്പെട്ടത്, രണ്ട് സ്നേഹിതന്മാർ ഒരേ യുവതിയിൽ അനുരക്തരാവുക, അവൾ രണ്ടുപേരെയും തിരികെ സ്നേഹിക്കുക, എന്നിട്ട് കാമുകന്മാർ തമ്മിൽ മത്സരമുണ്ടാകുന്നതിന് പകരം മൈത്രി ദൃഢപ്പെടുക. പക്ഷേ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ആ സ്നേഹിതന്മാർ വിക്രമനും വിജയരാഘവനും ഒരു കരാറുണ്ടാക്കി. ഒരു ബാലികയ്ക്ക് ഒരേ സമയം രണ്ട് കാമുകന്മാരുണ്ടാവാം, മനഃശാസ്ത്രം സമ്മതിച്ചേക്കാം അത്, പക്ഷേ ഒരേ സമയം രണ്ടുപേർ ഭർത്താവായിരിക്കാൻ വയ്യ. സാമൂഹിക ശാസ്ത്രം അത് സമ്മതിക്കുകയില്ല. അതുകൊണ്ട് അവർ തമ്മിൽ ഒരു കരാർ പറഞ്ഞു വെച്ചു. ഇങ്ങനെ ഇങ്ങനെ കാലം കഴിഞ്ഞ് വിധി അവളെ പരസ്യമായും നിയമപരമായും ഒരാളിൻ്റേത് മാത്രമാക്കുമ്പോൾ മറ്റേയാൾ സന്യാസിയായി മടങ്ങുകയില്ലെന്ന പ്രതിജ്ഞയോടെ നാടുവിടണമെന്ന്. ആ സന്യാസി യോഗം അവരിൽ ആർക്കാണുണ്ടാവുകയെന്ന് ആ മൂന്നു പേർക്കും തീർച്ചയില്ലായിരുന്നു. ധിഷണാവൈഭവത്തിൽ മികച്ചുനിന്ന ശ്യാമസുന്ദരനായ വിക്രമന് നല്ലൊരു ഭാവി എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ സമ്പത്തും കുടുംബപ്രൗഢിയും ജന്മനാ തന്നെ വിജയരാഘവനെ അനുഗ്രഹിച്ചിരുന്നു. ഒരു ദിവസം മൂന്നു പേരും ഒന്നിച്ചു കണ്ട ഒരപൂർവ സന്ദർഭത്തിൽ തങ്ങളുടെ തീർച്ചയെപ്പറ്റി വിക്രമൻ വിലാസിനിക്കുട്ടിയെ അറിയിച്ചപ്പോൾ അവൾ ചെവി പൊത്തി ദുസ്സഹവേദനയോടെ പറഞ്ഞു, ഇതൊന്നും എന്നോട് പറയരുത്, നമുക്കിങ്ങനെ കഴിഞ്ഞാൽ മതി, ആരും കല്യാണമേ കഴിക്കണ്ട, ഒരാളിനെ ദുഃഖിച്ചലയാൻ വിട്ടാൽ ബാക്കി രണ്ടുപേർക്കും സുഖം തോന്നുമോ? ആ വിചിത്രമായ പ്രേമകഥ പതുക്കെ പതുക്കെ പുറത്തായി. അവൾ ആനന്ദലഹരി കയറിയ ചില നിമിഷങ്ങളിൽ തൻ്റെ ആത്മസഖികളോട് അല്പമൊക്കെ സൂചിപ്പിച്ചു. തങ്ങളുടെ കലാശാലയ്ക്കെതിരെയുള്ള പെൺപള്ളിക്കൂടത്തിൽ കാറിൽ വന്നിറങ്ങുന്ന ആ സുന്ദരി പെൺകുട്ടിയെ അഭിമാനപൂർവമായ യുവാക്കൾ അടുത്ത സ്നേഹിതന്മാർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. നിഷ്ഠുര പ്രകൃതി എന്ന് പേരെടുത്ത ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അവളുടെ അച്ഛൻ. അതിനേക്കാൾ വലിയ ഉദ്യോഗസ്ഥനും ഉഗ്രനുമായിരുന്നു വിജയരാഘവന്റെ അച്ഛൻ. അവർ തമ്മിൽ വ്യംഗ്യമായും വ്യക്തമായും ഷണ്ഠകളുണ്ടായി. സ്വന്തം മക്കൾക്ക് പലതരത്തിലുള്ള ശിക്ഷകളും കൊടുത്തു, പട്ടിണി, പ്രഹരം, ബന്ധനം, അങ്ങനെ പലതും. വളരെ ദൂരെ നാട്ടിൻപുറത്ത് കിടന്ന വിക്രമന്റെ വീട്ടുകാർ മാത്രം ഒന്നും അറിഞ്ഞില്ല. അയാളുടെ കാര്യത്തിൽ പ്രത്യക്ഷമായി ഇടപെടാൻ വിലാസിനിയുടെ അച്ഛൻ്റെ അന്തസ്സും സമ്മതിച്ചില്ല. പക്ഷേ ഏറ്റവും വലിയ ശിക്ഷ വിക്രമനാണ് ഒടുവിൽ കിട്ടിയത്. ഒരു നാൾ വൈകിട്ട് സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കെ അവളുടെ കാറിൻ്റെ ഹോൺ കേട്ട് തിരിഞ്ഞു നോക്കിയ അയാളുടെ പുറത്ത് ആ കാർ കയറി. ആശുപത്രിയിൽ വച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്ഥിരമായി ബോധം വീണപ്പോൾ വിക്രമൻ കണ്ടു, ഉറ്റ ബന്ധുക്കളെല്ലാം തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, ഇടത്തെ കാലിൽ കുറേ ഭാഗമുൾപ്പെടെ. പെൺകുട്ടികളുടെ പുറകെ നടന്ന് കാറിനടിയിൽ ചെന്ന് വീണ അയാളോട് അനുകമ്പയല്ല, അപഹാസമാണ് എല്ലാവർക്കും. ആപത്തെറിഞ്ഞു വന്ന വീട്ടുകാർ പെട്ടെന്ന് തിരികെ പോവുകയാണുണ്ടായത്. അയാളുടെ താന്തോന്നിത്തത്തെപ്പറ്റി കേട്ട് വെറുപ്പ് തോന്നിയിട്ടാവാം, അഥവാ അവളുടെ അച്ഛൻ്റെ അതൃപ്തി പേടിച്ചുമാവാം അവർ അയാളെ ഉപേക്ഷിച്ചത്. വടിയും കുത്തി ആശുപത്രിയിൽ നിന്നിറങ്ങിയ വിക്രമൻ അവസാനമായി ദൂരെ നിന്നെങ്കിലും വിലാസിനിക്കുട്ടിയെ കാണാനാശിച്ചു. പക്ഷേ പഠിത്തം നിർത്തിച്ച് അജ്ഞാതമായ ഏതോ ഒരു ദിക്കിലേക്ക് അവൾ അകറ്റപ്പെട്ടിരുന്നു. വിജയരാഘവനെ കാണാനായിരുന്നു അയാളുടെ അടുത്ത ശ്രമം, അതും നടന്നില്ല. കുറേ നാൾ വീട്ടിനകത്ത് അയാൾ തികച്ചും തടവിലായിരുന്നെന്നും ഇപ്പോഴും അസ്വതന്ത്രനായി കഴിയുകയാണെന്നും അറിഞ്ഞ് വിക്രമനെ നിരാശപ്പെടേണ്ടി വന്നു. അഭിമാനവും പ്രായോഗിക ബുദ്ധിയും നയിച്ചതനുസരിച്ച് പുസ്തകങ്ങൾ വിറ്റുകിട്ടിയ ചെറിയ തുകയോടെ അയാൾ സ്ഥലം വിട്ടു. ലക്ഷ്യമില്ലാതെ പലയിടത്തും അയാൾ അലഞ്ഞു തിരിഞ്ഞു. ആ അലച്ചിൽ ഒരു സാധു കർഷക ഗൃഹത്തിൽ ചെന്ന് അവസാനിച്ചപ്പോഴേക്കും വിക്രമൻ്റെ ജാതിയും മതവും പേരും ദേശവുമെല്ലാം മാഞ്ഞു കഴിഞ്ഞിരുന്നു. ആ വീട്ടിലെ ചാണകം മെഴുകിയ നിലത്ത് ചടഞ്ഞിരുന്ന് മണിമാളിക സ്വപ്നം കണ്ട കാലങ്ങളെപ്പറ്റി അയാൾ ഓർത്തു. അയാൾ ആദ്യമാദ്യം കഠിനമായി ദുഃഖിച്ചു. രത്നവളകളിട്ട പൂമൃദുലമായ കൊച്ചു കൈകളിൽ പിടിക്കാൻ ഭാഗ്യം സിദ്ധിച്ച അയാൾക്ക് പണിയെടുത്ത് പരുപരുത്ത പാരമ്പര്യമുള്ള കൈകളോടുകൂടിയ ഒരു പെണ്ണിനെ ജീവിതസഖിയാക്കേണ്ടി വന്നു. എന്നിട്ടും അയാളുടെ ഹൃദയം

അയാളുടെ ജീവിതത്തെ ആകെ അപകടപ്പെടുത്തിയ പെൺകുട്ടിയുടെ അടുത്തേക്ക് കൂടെക്കൂടെ കുതിച്ചുപോയിക്കൊണ്ടിരുന്നു. ആ സ്മരണയുടെ തീവ്രതയാലാവാം ഇന്നു തൻ്റെ വീട്ടിന് മുമ്പിൽ വച്ച് അവളുടെ കാറുമറിയാനും സമയത്തിന് താൻ തന്നെ ഉപകരിക്കാനും ഇടയായത് എന്നയാൾ വിചാരിച്ചു. വിലാസിനിയിൽ നിന്ന് തലയുയർത്തി കഷണ്ടി പിടിച്ച തല തടവിക്കൊണ്ട് വിക്രമൻ നാലുപാടും നോക്കി. ഉപയോഗശൂന്യമായ കാർ റോഡിൽ കിടക്കുന്നത് അവിടെ ഇരുന്നാൽ കാണാം. അതിനടുത്ത് കറുത്ത കൗപീനം മാത്രമെടുത്ത മൂന്ന് ആൺകുട്ടികൾ, വിക്രമൻ്റെ കുട്ടികൾ, നിൽക്കുന്നുണ്ട്. അല്പമകലെ തെങ്ങിൻ തണലിൽ കുത്തിയിരിക്കുകയാണ് ഡ്രൈവർ. വിലാസിനിയുടെ ഭർത്താവ് കൂടെ കൂടെ റോഡിലേക്ക് നോക്കിക്കൊണ്ട് വീട്ടിൻ മുറ്റത്ത് അസ്വസ്ഥതയേക്കാൾ അസംതൃപ്തി സൂചിപ്പിക്കുന്ന മുഖത്തോടെ നടന്നുകൊണ്ടിരിക്കുന്നു. അടുക്കളത്തിണ്ണയിൽ കാൽനീട്ടിയിരിക്കുന്ന വിക്രമൻ്റെ ഭാര്യയുടെ മാറിൽ മുഖം ചേർത്ത് വിലാസിനിയുടെ കുഞ്ഞ് ഉറങ്ങുകയാണ്. വിലാസിനിയുടെ ഭർത്താവ് ഒന്ന് നിന്നിട്ട് പറഞ്ഞു, കമ്പിയാപ്പീസ് വരെ പോകാൻ സൈക്കിൾ അറിയാവുന്ന ആരെയെങ്കിലും കിട്ടുമോ? വിക്രമൻ്റെ മനസ്സിനെ ആ ചോദ്യം വീണ്ടും പഴയ കാലത്തിലേക്ക് തിരിച്ചുവിട്ടു. വളരെ അസ്പഷ്ടമായി വടക്ക് നിന്നും ഒരു മോട്ടോർ വണ്ടിയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. മുറ്റത്തു നിന്നയാൾ ധൃതിയിൽ റോഡിലേക്ക് നടന്നു. മുൻവശത്താരുമില്ലെന്ന് കണ്ട് വിക്രമൻ്റെ ഭാര്യ അടുത്തു ചെന്ന് കുഞ്ഞിനെ അയാളെ ഏൽപ്പിച്ചു. വിലാസിനിയുടെ മാദകമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കെ ഭാര്യയുടെ കർക്കശമായ സ്പർശനത്തിൽ അയാൾക്ക് വെറുപ്പും അറപ്പും തോന്നി. വിലാസിനിയുടെ ഭർത്താവ് വേറൊരാളുമായി മടങ്ങി വന്നു. കുഞ്ഞിൻ്റെ മുഖത്ത് കുനിഞ്ഞു നോക്കിക്കൊണ്ടിരുന്ന വിക്രമൻ പുതിയ ആളിൻ്റെ ശബ്ദം കേട്ട് അമ്പരന്ന് തലയുയർത്തി നോക്കി. വിധിയുടെ യാദൃച്ഛിക പ്രവർത്തനം ഇങ്ങനെയും വരാമോ? നവാഗതനായ വിജയരാഘവനെ വിക്രമൻ വായും തുറന്നു നോക്കിക്കൊണ്ടിരുന്നു. വിലാസിനിയുടെ ഭർത്താവ് കുഞ്ഞിനെ വിക്രമനിൽ നിന്നും വാങ്ങിച്ചു. കുഞ്ഞിനെ അങ്ങ് കൊടുത്തേക്ക്, അതിലിരിക്കുന്നത് എൻ്റെ ഭാര്യയാണ്. നിങ്ങൾ വരുന്നതിനകം ഞാൻ പരിശോധനയും നടത്താം എന്ന് പറഞ്ഞ് വിജയരാഘവൻ വിലാസിനിയുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു. മറ്റേയാൾ കുഞ്ഞിനെയും കൊണ്ട് കാറിനടുത്തേക്ക് പോയി. സന്ദർഭത്തിൻ്റെ ശക്തിയാൽ വീണ്ടും യുവത്വത്തിലേക്ക് വഴുതി വീണ വിക്രമൻ അയാളുടെ തോളിൽ കൈവച്ച് പതുക്കെ ചോദിച്ചു, ഈ കിടക്കുന്നത് ആരാണെന്ന് മനസ്സിലായില്ലേ? എൻ്റെ കൈ തട്ടി മാറ്റപ്പെട്ടു. അയാൾ തൊട്ട സ്ഥലം തട്ടി ശുചിപ്പെടുത്തിയ ശേഷം ഡോക്ടർ വിജയരാഘവൻ വീണ്ടും കുനിഞ്ഞു. സ്ഥിതി വലിപ്പത്തിൻ്റെ പിടിയിൽപ്പെട്ട അച്ഛനമ്മമാരുടെ നിഷ്ഠുരത്വത്താൽ അകറ്റപ്പെട്ട മൂന്ന് നിർമ്മല ഹൃദയങ്ങൾ. 20 വർഷത്തിന് ശേഷം മുഹൂർത്ത നേരത്തേക്ക് മാത്രമായിട്ടെങ്കിലും ഭാഗ്യത്താൽ ബന്ധിച്ചിരിക്കുമ്പോൾ ആ അത്യപൂർവ ഭാഗ്യം അറിയപ്പെടാതെയും ആഘോഷിക്കപ്പെടാതെയും പോകരുതെന്ന് വിക്രമൻ ആശിച്ചു. അയാൾ അല്പം ദൂരത്തേക്ക് നീങ്ങി ആദ്യത്തേക്കാൾ പതിഞ്ഞ സ്വരത്തിൽ അടുത്തെങ്ങാനും നിൽക്കാവുന്ന ഭാര്യ കേൾക്കാതെ പറഞ്ഞു, ഞാൻ വിക്രമനാണ്, കണ്ടിട്ടറിയുന്നില്ലേ? ഡോക്ടർ വിജയരാഘവൻ നിവർന്നിരുന്ന് വിക്രമനെ നിശിതമായി നോക്കി. ആ കണ്ണുകളിൽ വിക്രമൻ പ്രതീക്ഷിച്ച കണ്ണീരിന് പകരം വിസ്മൃതി, വിസ്മയം, വെറുപ്പ് എന്നിവ പ്രത്യക്ഷപ്പെട്ടു. സ്വദേശത്തും വിദേശത്തുമുള്ള വിശ്വവിദ്യാലയങ്ങളിൽ നിന്നും വിജ്ഞാനവും ബിരുദങ്ങളും നേടി ഭീമമായ ശമ്പളം വാങ്ങിക്കുന്ന സർവജനമാന്യനായ വിജയരാഘവൻ വിക്രമനെ തികഞ്ഞ അറപ്പോടും വെറുപ്പോടും നോക്കി. കീറത്തോർത്ത് ഒറ്റക്കാലുമായി ആ കൂരയിൽ കുത്തിയിരിക്കുന്ന പ്രാകൃതൻ പഴയ കാലം പറഞ്ഞ് തൻ്റെ സമനില അവകാശപ്പെടുകയാണോ? അതും സമുദായം മാന്യയെന്ന് കരുതുന്ന ഒരു സ്ത്രീയുടെ 17-ാം വയസ്സിലെ പ്രേമചാബല്യം ഓർമ്മിപ്പിച്ച്. വിക്രമൻ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും വിലാസിനി കണ്ണു തുറന്നു. വിക്രമൻ ശ്വാസമടക്കി അവളുടെ മുഖത്തു നോക്കി. തൻ്റെ ശ്രേയോനാശത്തിനും അംഗഭംഗത്തിനും കാരണമായവൾ തന്നെ തിരിച്ചറിയുമെന്നും ഗദ്ഗദത്താൽ മിണ്ടാനും കണ്ണീരിനാൽ നോക്കാനും കഴിയാതെ കുഴങ്ങുമെന്നുമായിരുന്നു അയാളുടെ വിശ്വാസം. പക്ഷേ അവളുടെ കണ്ണുകൾ ആ പ്രാകൃതൻ്റെ മുഖത്ത് നിമിഷനേരത്തിൽ കൂടുതൽ തങ്ങിയില്ല. വിജയരാഘവനോട് അവൾ ചോദിച്ചു, കുഞ്ഞിൻ്റെ അച്ഛൻ? ഇതാ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് വിജയരാഘവൻ എണീറ്റു. തികച്ചും കാര്യമാത്ര പ്രസക്തമായിരുന്നു അയാളുടെ സ്വരവും ഭാവവും. ലേശം ഗർവം സ്ഫുരിച്ചിരുന്നു എന്ന് സംശയം. വിക്രമൻ അതിശയിച്ചു. ഒരു കാലത്തെ ഹൃദയറാണിയോട് ശേഷിക്കേണ്ട സ്നേഹമല്ലെങ്കിൽ അവശതയിൽപ്പെട്ട ഒരു സ്ത്രീയോട് തോന്നുന്ന അനുകമ്പ പോലും വിജയരാഘവനില്ല. വിജയരാഘവൻ മുറ്റത്തിറങ്ങി. അവളുടെ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ താങ്ങിയാൽ മതി അവരെ കാറിലേക്ക് കൊണ്ടുപോകാൻ. മുറിവൊന്നും തീരെ സാരമില്ല.

0: വിക്രമൻ അനങ്ങിയില്ല. പക്ഷേ അയാളുടെ കൈകൾ ആർത്തിപ്പെട്ടു. അവളെ ഒന്ന് താങ്ങി എണീപ്പിക്കുകയെങ്കിലും ചെയ്യാൻ. പണ്ടൊരു കാലം തൻ്റെ കൈകളിലിട്ട് താലോലിച്ചിട്ടുള്ള ആ കോളേജ് മേനിയെ ഒന്ന് തലോടാൻ. വീട്ടുകാരനോട് നന്ദി പോലും പറയാതെ ഭാര്യയും ഭർത്താവും യാത്രയായി. അവരുടെ പുറകെ നടന്നു തുടങ്ങിയ വിജയരാഘവനോട് വിക്രമൻ വിളിച്ചു ചോദിച്ചു, ഇനിയും എന്നെക്കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒന്നും വേണ്ട, വിജയരാഘവൻ അവജ്ഞാപൂർവം പറഞ്ഞു. പണ്ടങ്ങാണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ കളിയെ കാര്യമാക്കിയെടുത്ത് ഓർത്തുകൊണ്ടേയിരിക്കുന്ന മണ്ടൻ, ഇക്കണക്കിന് കൊച്ചുനാളിൽ കളിക്കാനുപയോഗിച്ച പാവ കണ്ടാലും നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുമല്ലോ. വിക്രമൻ ഒന്നും മിണ്ടാതെ, എണീക്കാൻ പോലും ശക്തിയില്ലാതെ തളർന്നിരുന്നു.
1: കഥാനേരം സമാപിച്ചു. കഥാനേരം

കഥാനേരം. ലളിത ഗാനങ്ങൾ. ആദ്യ ഗാനം ബാലഗോപാലും ചിത്രയും ചേർന്ന് പാടിയത്.

ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 12:30. നന്മകൾ നേരുന്നു. ഹൃദയപൂർവ്വം, ദീപ ടി വി.